0: karsa karsa.
1: ഓ ദേ പറ ദാരിയ നദൈന
0: നോ
1: തുലേന്തൈ ലേന്തൈ പമ്മനീം പല്ലേന്തൈ
0: അന്നാണ് ഒരു പ്രശ്നം എത്തോ ചൂത
1: പ്രീസോ ഞാൻ ഗൗസിത്
0: മുഞ്ചറേ
1: തുലേന്തൈ ലേന്തൈ പമ്മനീം പല്ലേന്തൈ
0: തുലേന്തൈ ലേന്തൈ പമ്മനീം പല്ലേന്തൈ
1: തവ വീരസ് വീരസ് നിയ കുരിസ്ന ലിന്ദ
0: തവ വീരസ് നിയ കുരിസ്ന ലിന്ദ
1: തവ ദുനൈ പ്രകൈതു ആയ
0: തവ ദുനൈ പ്രകൈതു ആയ
1: തോ ബിസ്ദാർ നോരെ നോരെ
0: Eiktu nenori sutikais dalykais susiimti.
1: Sveikinam prizas, jūs laimėjote GNG sindikato autografų knygelę.
0: Ačiū.
1: Atvešime jums į namus. Iki.
0: Viso.